0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി എൻ കൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി കേൾക്കാം. മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ മൃദംഗം. ആദ്യം ഷഹാന രാഗത്തിൽ ഗിരി പൈ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Violin Recital by T. N. Krishnan. He is accompanied on the mridangam by Mavelikara N. Krishnan Kutti Nair. He begins his Carnatic Classical Violin Recital with a composition of Saint Thyagaraja, Giri Pai, in the rag Shahana, set to Aditaal.

0: ഇനി പദവിനി എന്നാരംഭിക്കുന്ന കൃതികൾക്കാം. രാഗം സാളക ഭൈരവി, ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, പദവിനി ഇൻ ദ രാഗ് സാളക ഭൈരവി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് TN കൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മാവേലിക്കര N കൃഷ്ണൻകുട്ടി നായർ മൃദംഗം. അടുത്തതായി നന്നു പാലിംപ എന്ന കൃതി കേൾക്കാം. രാഗം മോഹനം, ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Classical Violin Recital by TN Krishnan. He is accompanied on the mridangam by Mavelikara N. Krishnan Kutti Nayar. Next is a composition of Saint Thyagaraja, Nannu Palimpa. In the rag, Mohanam, set to Aditaal.

0: ഇനി കമാസരാഗത്തിൽ മരുബാരി എന്നാരംഭിക്കുന്ന ജാവലി കേൾക്കാം. ആദ്യ താളം.
1: നെക്സ്റ്റ് ഈസ് എ ജാവലി മരുബാരി ഇൻ ദ രാഗ് കമാസ് സെറ്റ് ടു ആദിതാൾ.

0: ഇനി തരുണി ഞാൻ എന്തു ചെയ്യുവോ എന്ന മഹാരാജ സ്വാതി തിരുനാൾ പദം കേൾക്കാം. രാഗം ദ്വിജാവന്തി, മിശ്രചാപ്പ് താളം.
1: ലിസൺ ടു എ പദം ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ. തരുണി ഞാൻ എന്തു ചെയ്യുവോ ഇൻ ദ രാഗ് ദ്വിജാവന്തി സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: അവസാനമായി സിന്ധു ഭൈരവി രാഗത്തിൽ വിശ്വേശ്വര് എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ കേൾക്കാം. രൂപകതാളം
1: ടി എൻ കൃഷ്ണൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ വിത്ത് എ ഭജൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ വിശ്വേശ്വർ ഇൻ ദ രാഗ് സിന്ധു ഭൈരവി സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ടി എൻ കൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി, മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റെസൈറ്റൽ ബൈ ടി എൻ കൃഷ്ണൻ. Accompanying artist was Mavelikara N. Krishnankutty Nair on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH. Anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, ചേർത്തല പി ആർ ഗംഗാധരൻ പിള്ള, ഗിഞ്ചിറ കോട്ടയം എസ് മുരളീധരൻ, മുഖർശംഖ്. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം നവരസ കന്നഡ രാഗത്തിൽ വന്ദേ സദാ പത്മനാഭം എന്ന കൃതി കേൾക്കാം. ആദിതാളം.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Music Concert by Chepad A.E. Vamanan Nambudiri. He is accompanied on the violin by A.L. Manjula Rajesh. On the Mridangam by Mavelikira R.V. Rajesh. On the Ganjira by Chertala P.R. Gangadharan Pillai. And on the Morsing by Kottayam S. Muralidharan. Listen to the compositions of Maharaja Swanti Thirunal. He begins his Carnatic classical music concert with Vande Sada Padmanabham in the rag Navarasa Kannada, set to Aditaal.

0: ഇനി പാലയമാം ശ്രീ പങ്കജനാഭ എന്ന കൃതി കേൾക്കാം. രാഗം നായകി, രൂപകതാളം.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട്, ഹി വിൽ നൗ പ്രസന്റ് പാലയമാം ശ്രീ പങ്കജനാഭ ഇൻ ദ രാഗ് നായകി സെറ്റ് ടു രൂപകതാൾ.

0: അടുത്തതായി കിന്തോളം രാഗത്തിൽ പത്മനാഭ പാഹി എന്ന കൃതി കേൾക്കാം. ആദ്യ താളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ പത്മനാഭ പാഹി ഇൻ ദ രാഗ് കിന്തോളം സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചേപ്പാട് AE വാമനൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി. AL മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര RV രാജേഷ് മൃദംഗം, ചേർത്തല PR ഗംഗാധരൻ പിള്ള, ഗിഞ്ചിറ കോട്ടയം S മുരളീധരൻ മുഖർശംഖ്. ഇനി ഷൺമുഖപ്രിയ രാഗത്തിൽ മാമവ കരുണയ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പത്താളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Carnatic Classical Music Concert by Chepad AE Vamanan Nambudiri. He is accompanied on the violin by AL Manjula Rajesh, on the mridangam by Mavelikkara RV Rajesh, on the ganjira by Chertala PR Gangadharan Pillai, and on the morsing by Kottayam S Muralidharan. Next is a composition, Mamava Karuneya. In the rag, Shanmukapriya, set to Mishra Chapatal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, ചേർത്തല പി ആർ ഗംഗാധരൻ പിള്ള ഗെഞ്ചിറ, കോട്ടയം എസ് മുരളീധരൻ മുഖർശംഖ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ചേപ്പാടെ ഇ വാമനൻ നമ്പൂതിരി. അക്കാമ്പനിങ് ആർട്ടിസ്റ്റ് വേർ എ എൽ മഞ്ജുള രാജേഷ് ഓൺ ദ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് ഓൺ ദ മൃദംഗം, ചേർത്തല പി ആർ ഗംഗാധരൻ പിള്ളെ ഓൺ ദ ഗാഞ്ചിറ ആൻഡ് കോട്ടയം എസ് മുരളീധരൻ ഓൺ ദ മോർസിംഗ്. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ സുഭദ്ര തമ്പുരാന്റെ സംഗീത കച്ചേരി കേൾക്കാം. ഡി സുനിത വയലിൻ, ഉണ്ണി കേരള വർമ്മ മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. Now we bring you vocal recital by Subhadra Thamburan. She is accompanied by D. Sunita on violin, Unni Kerala Varma on mridangam, and Trukakara Vayan Shandaram on ganjira. Raman Annu Brova, Harigambo Jiragathil Tyagirajakrithi Rupakathalam. First item of this concert is Raman Annu Brova in Raga Harigamboji, set to Rupakathala, composed by Tyagirajakrithi.

മാമവ മീനാക്ഷി, വരാളിരാഗം, മിശ്രചാപ്പത്താളം, ദീക്ഷിതർ കൃതി. നെക്സ്റ്റ് ഇസ് ഇൻ രാഗ വരാളി സെറ്റ് ടു മിശ്രചാപ്പത്താള, കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ. മാമവ മീനാക്ഷി.

സുഭദ്ര തമ്പുരാന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡി സുനിത വയലിൻ, ഉണ്ണി കേരള വർമ്മ മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ സുഭദ്ര തമ്പുരാൻ. ഷീസ് അക്കമനീഡ് ബൈ ഡി സുനിത ഓൺ വയലിൻ, ഉണ്ണി കേരള വർമ്മ ഓൺ മൃദംഗം, ആൻഡ് തൃക്കാക്കര വൈ എൻ ശാന്താറാം ഓൺ ഗഞ്ചിറ. ശങ്കരി ശങ്കരു ചന്ദ്രമുഖി, സാവേരി രാഗം, രൂപകതാളം ശ്യാമശാസ്ത്രിയുടെ കൃതി. The last item of this concert is Shankari Shankaru Chandramukhi.

സുഭദ്ര തമ്പുരാന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ഡി സുനിത വയലിൻ, ഉണ്ണി കേരളവർമ്മ മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ സുഭദ്ര തമ്പുരാൻ. ഷി വാസ് അക്കമ്പനീഡ് ഓൺ വയലിൻ ബൈ ഡി സുനിത, ഓൺ മൃദംഗം ബൈ ഉണ്ണി കേരളവർമ്മ, ആൻഡ് ഓൺ ഗഞ്ചിറ ബൈ തൃക്കാക്കര വൈ എൻ ശാന്താറാം. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.